0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ നാമഗിരിപേട്ടൈ കെ കൃഷ്ണൻ അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ നാഗസ്വരം വായിക്കുന്നത് നാമഗിരിപേട്ടൈ കെ മുരുകൻ, തവിൽ ആലംകുടി കെ അറുമുഖം, ശേന്തമംഗലം എ മണികണ്ഠൻ. ആദ്യം ശരവണ ഭവാനന്ദ രചിച്ച ജ്ഞാനവിനായകനെ എന്ന കീർത്തനം കേൾക്കാം. രാഗം നാട്ട ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Nagasuram recital by Namagiri Pettai K. Krishnan. Nagasuram support by Namagiri Pettai K. Murugan. He is accompanied on the tabla by Alangudi K. Arumugam and Shendamangalam A. Manikandan. He begins his Nagasuram recital with a composition of Sharavana Bhavananda Jnana Vinayagane in the rag Nata set to Adithal.

0: നാട്ടരാഗത്തിൽ ശരവണ ഭവാനന്ദ രചിച്ച ജ്ഞാനവിനായകനെ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ശരവണ ഭവാനന്ദ ജ്ഞാനവിനായകനെ ഇൻ ദ രാഗ് നാട്ട സെറ്റ് ടു ആദിതാൾ.
0: ഇനി മോക്ഷമോ ഗലത എന്ന കീർത്തനം കേൾക്കാം. രാഗം സാരമതി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Nagaswaram recital, he will now present a composition of Saint Thyagaraja, Mokshamugalada, in the rag Saramadi, set to Adithal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മോക്ഷമോ ഗലത എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സാരമതി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മോക്ഷമോ ഗലത, ഇൻ ദ രാഗ് സാരമതി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാമഗിരിപേട്ടൈ കെ കൃഷ്ണൻ അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിക്കുന്നത് നാമഗിരിപേട്ടൈ കെ മുരുകൻ, തവിൽ ആലൻകുടി കെ അറുമുഖം, ശേന്തമംഗലം എ മണികണ്ഠൻ. ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച നാദലോലുടൈ എന്ന കീർത്തനം കേൾക്കാം. രാഗം കല്യാണവസന്തം, രൂപക താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagasuram Recital by Namagiri Pete K. Krishnan. Nagasuram support by Namagiri Pete K. Murugan. He is accompanied on the tawal by Alangudi K. Arumugam and Shendamangalam A. Manikantan. Now listen to a composition of Saint Thyagaraja, Nada Loludai. In the rag, Kalyana Vasantam, set to Rubagathal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച നാദലോലുടൈ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കല്യാണവസന്തം, രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നാദലോലുടൈ ഇൻ ദ രാഗ് കല്യാണവസന്തം, സെറ്റ് ടു രൂപകതാൾ.
0: അടുത്തതായി മഹാരാജ സ്വാതി തിരുനാൾ കൃതി മാമവ സദാ എന്ന് തുടങ്ങുന്നു.
2: രാഗം കാനഡ,
0: രൂപകതാളം.
1: Continuing his vocal recital, he will now present a composition of Maharaja Swadi Thirunal, Mamava Sada, Indirag, Kannada, set to Rubagathal.

0: മാമവ സദ എന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതിയാണ് കേട്ടത്.
1: രാഗം കാനഡ,
0: രൂപകതാളം.
2: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ സദ.
1: എന്ത് രാഗ്?
2: കാനഡ, സെറ്റ് ടു രൂപകതാൾ.
0: അവസാനമായി ധർമ്മവതി രാഗത്തിൽ രാഗം താനം പല്ലവി കേൾക്കാം.
2: നാമഗരി പേട്ടേക്ക് കൃഷ്ണൻ കൺക്ലൂഡ്സ് എസ് നാഗോസ്ട്രം റിസൈറ്റൽ ഒരു രാഗം താനം പല്ലവി. എന്ത് രാഗ്? ധർമ്മവതി.

0: ധർമ്മവതി രാഗത്തിൽ രാഗം താനം പല്ലവിയാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു രാഗം താനം പല്ലവി ഇൻ ദി രാഗ് ധർമ്മവതി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് നാമഗിരിപ്പേട്ടൈ കെ കൃഷ്ണൻ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിച്ചത് നാമഗിരിപ്പേട്ടൈ കെ മുരുകൻ. തവിൽ ആലൻകുടി കെ അറുമുഖം. ശേന്തമംഗലം എ മണികണ്ഠൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു നാഗസ്വരം റിസൈറ്റൽ ബൈ നാമഗിരി പേട്ടെ കെ കൃഷ്ണൻ. നാഗസ്വരം സപ്പോർട്ട് ബൈ നാമഗിരി പേട്ടെ കെ മുരുകൻ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ ആലങ്കുടി കെ അറുമുഖം ആൻഡ് ശെന്തമംഗലം എ മണികണ്ഠൻ ഓൺ ദ തവിൽ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ H രത്നപ്രഭ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ എൻ സമ്പത്ത്, മൃദംഗം മാവേലിക്കര ആർ ബാലചന്ദ്രൻ, ഖടം ആദിച്ച് നെല്ലൂർ എം അനിൽകുമാർ, മുഖർശംഖ് തിരുനക്കര രതീഷ്. ആദ്യം തോടി രാഗത്തിൽ സരസ്തിജനാഭ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by H. Ratnaprabha. She is accompanied on the violin by N. Sambat, on the mridangam by Mavelikara R. Balachandran, and on the khadam by Adichinellur M. Anil Kumar, and on the morsing by Tirunakara Ratish. Listen to the compositions of Maharaja Swati Tirunal. She begins her vocal recital with Sarasijanapha in the rag Todi, set to Mishra Chap Tal.

0: കൊടി രാഗത്തിൽ സരസിജനാഭ എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു സരസിജനാഭ ഇൻ ദി രാഗ് തോടി സെറ്റ് ടു ആദിതാൾ.
0: ഇനി വിഹര മാനസ സദ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ശുദ്ധ ഭൈരവി, ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് വിഹര മാനസ സദ ഇൻ ദി രാഗ് ശുദ്ധ ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: വിഹര മാനസ സദാ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശുദ്ധ ഭൈരവി, ആദി താളം.
1: യു ആർ ലിസ്ണിംഗ് ടു വിഹര മാനസ സദാ. എന്റെ രാഗ് ശുദ്ധ ഭൈരവി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് H. രത്നപ്രഭ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എൻ സമ്പത്ത്, മൃദംഗം മാവേലിക്കര ആർ ബാലചന്ദ്രൻ, ഖടം ആദിച്ചനെല്ലൂർ എം അനിൽകുമാർ, മുഖർശംഖ് തിരുനക്കര രതീഷ്. ഇനി പാഹിമാം ശ്രീ വാഗീശ്വരി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കല്യാണി, ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a Carnatic vocal recital by H. Ratnaprabha. She is accompanied on the violin by N. Sambath, on the mridangam by Mavelikara R. Balachandran, on the kadam by Adichanellur M. Anil Kumar, and on the morsing by Tirunakara Ratish. She continues her vocal recital with Pahimam Shri Vagishwari in the rag Kalyani, set to Adital.

0: കല്യാണി രാഗത്തിൽ പാഹിമാം ശ്രീ വാഗീശ്വരി എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു പാഹിമാം ശ്രീ വാഗീശ്വരി ഇൻ ദി രാഗ് കല്യാണി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ആഹരി രാഗത്തിൽ പനിമതി മുഖി ബാലേ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പത്താളം.
1: ഷി കൺക്ലൂഡ്സ് ഹർ വോക്കൽ റിസൈറ്റൽ വിത്ത് പനിമതി മുഖി ബാലേ ഇൻ ദി രാഗ് ആഹരി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.

0: പനിമതി മുഖി ബാലെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആഹരി, മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസണിംഗ് ടു പനിമതി മുഖി ബാലെ ഇൻ ദി രാഗ് ആഹരി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് എച്ച് രത്നപ്രഭ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ എൻ സമ്പത്ത്. മൃദംഗം മാവേലിക്കര ആർ ബാലചന്ദ്രൻ. ഖടം ആദിച്ച നെല്ലൂർ എം അനിൽകുമാർ. മുഖർശംഖ് തിരുനക്കര രതീഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to a Carnatic vocal recital by H. Ratnaprabha. She was accompanied on the violin by N. Sambath, on the mridangam by Mavelikara R. Balachandran, on the khadam by Adichanellur M. Anilkumar, and on the morsing by Tirunakkara Ratish. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീർകാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ ടി എച്ച് വിനായകറാം, മുഖർഷക് മദ്രാസ് ആർ വി പക്കിരിസ്വാമി. ആദ്യമായി ഹംസധ്വനി രാഗത്തിൽ രാമലിംഗസ്വാമികൾ രചിച്ച കലൈ നിറൈ ഗണപതി എന്ന കൃതി കേൾക്കാം. ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Shirkari S. Govindarajan. He is accompanied on the violin by B. Shashikumar. On the mridangam by T.V. Gopalakrishnan. On the ghatam by T.H. Vinayagaram. And on the morsing by Madras R.V. Pakkiriswamy. He begins his vocal recital with a composition of Ramalinga Swamigal, Kalai Nirai Ganapati. In the ragam, Hamsadwani, set to Adithalam.

0: ഹംസധ്വനി രാഗത്തിൽ കലൈ നിറയ് ഗണപതി എന്ന രാമലിംഗസ്വാമികൾ കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് രാമലിംഗസ്വാമികൾ കലൈ നിറയ് ഗണപതി എന്ന രാഗം ഹംസധ്വനി സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി സരസ്വതി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. സാദരമവ എന്നാരംഭിക്കുന്നു ആദിതാളം.
1: Continuing his vocal recital, he will now present a composition of Maharaja Swadhi Thirunal, Sadaramava, in the ragam Saraswati, set to Adithalam.

0: സരസ്വതീരാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാദരമവ എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സാദരമവ. എന്ത് രാഗം? സരസ്വതി. സെറ്റ് ടു ആദ്യ താളം.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീർക്കാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം TV ഗോപാലകൃഷ്ണൻ, ഘടം ശ്രീ TH വിനായകറാം, മുഖർഷക് മദ്രാസ് RV പക്കിരിസ്വാമി. അടുത്തതായി യദുകുല കാംബോജി രാഗത്തിൽ സുബ്ബരായ ശാസ്ത്രികൾ രചിച്ച പാർത്ഥസാരഥി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശീർക്കാഴി എസ് ഗോവിന്ദരാജൻ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ബി ശശികുമാർ, ഓൺ ദ മൃദംഗം ബൈ TV ഗോപാലകൃഷ്ണൻ, ഓൺ ദ ഘട്ടം ബൈ TH വിനായകറാം, ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ മദ്രാസ് RV പക്കിരിസ്വാമി. Now listen to the composition of Subbaraya Shastri, Parthasarathi. Indha ragam Yedukula Kamboji, sets to Adithalam.

0: യദുകുല കാംബോജി രാഗത്തിൽ സുബ്ബരായ ശാസ്ത്രികൾ രചിച്ച പാർത്ഥസാരഥി എന്ന കൃതിയാണ് കേട്ടത്. ആദ്യതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി പാർത്ഥസാരഥി എന്ത രാഗം യദുകുല കാംബോജി സെറ്റ് ടു ആദിതാളം.
0: അവസാനമായി ബിലഹരി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ദ്വരഗുണ എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: ഷീർകാഴി എസ് ഗോവിന്ദരാജൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ദ്വരഗുണ എന്ത രാഗം ബിലഹരി സെറ്റ് ടു ആദിതാളം.

0: ബിലഹരി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ദ്വരഗുണ എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദ്വരഗുണ. എന്ത് രാഗം? ബിലഹരി. സെറ്റ് ടു ആദ്യ താളം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീർകാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ ടി എച്ച് വിനായകറാം, മുഖർഷക് മദ്രാസ് ആർ വി പക്കിരിസ്വാമി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശീർകാഴി എസ് ഗോവിന്ദരാജൻ. അക്കോമ്പനിയിങ് ആർട്ടിസ്റ്റ് വർ ബി ശശികുമാർ ഓൺ ദ വയലിൻ, ടി വി ഗോപാലകൃഷ്ണൻ ഓൺ ദ മൃദംഗം, ടി എച്ച് വിനായകറാം ഓൺ ദ ഘട്ടം, ആൻഡ് മദ്രാസ് ആർ വി പക്കിരിസ്വാമി ഓൺ ദ മോർസിംഗ്.
2: ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by T.H. Subramaniam. He is accompanied by Kuzhalmandam G. Ramakrishnan on Mridangam and G. Manohar on Kadam. Adim Bhairavi Ragathil Khandajadi Adathala Varnam, Viriboni. First item of this concert is a Bhairavi Raga Varnam set to Khandajadi Adathala, Viriboni.

ജഗദാനന്ദ കാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം, ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദ കാരക. രാഗ നാട്ട സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുദ്ധി, അഠാനരാഗം, ഖണ്ഡചാപതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന, സെറ്റ് ടു ഖണ്ഡചാപതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. അനുപമ ഗുണാം ബുദ്ധി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റു മിശ്രചാപ്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.